0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ ഇനോദിയായിക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: അസ്സലാമു അലൈക്കും.
3: വാലൈക്കും സലാം. ദന്ത ഹാലക്കി എനത്ത
2: ദന്ത ഹാല രംഗളു ഫാതുംകു കൊ ബലിവേളെ കൈങ്കേത
3: ആ ദന്ത കൊമ്മെ ദോക സാലു ബല ബേണു മഹിതരിക ഫോർ കൊത്തെമു മിദണി ദന്ത കമ്പടു നോയ ഫാതുംകു കൊ എകഞ്ഞ നോആണ കൊക്കു എകഞ്ഞുളെതി ഡോക്ടറെ ദക്കം വെസ് തതിവാണത എഹം വെ മേകം വെ സാർ മെ വര ഫർവാതരിക മൈ കിയബ കോര
0: ಹಿತುಗೆ ಎಮ್ಮೆ ಫುಮ್ಮಿನುಗ ದುಲಾ ಹಮೆಯ ಕೆನ್ನ ನುಕೆರಿಫವ ಕಿತಮ್ಮೆ ವಾಹಕೇಬೆ ಮ್ಯಾಂಬ ಫ್ಯಾಂವಿ ಗುರುಬಾನಿಯ ಟಕ ಬುನೆತೆ ಬೇಣುವಿ ಫುನ್ ಶುಕುರ ಹಾಮ ನುಕುರವಿಯ ಸಾಫು ಲೋಬಿ ಮೀ ಹಿಮೆ ನ್ಯೂತಿರಾಫ್ ಮೀ ಹಫ್ತಾಗೆ ತೀಮಕಿ ಮ್ಯಾಂಬ ಫ್ಯಾನ್ನ ಶುಕುರು ಎರಿವು ಮ್ಯಾಂಬ ಫ್ಯಾನ್ಟಕ ಹಿತುಗೊ ಶುಕುರುಗೆ ಮೆಸೇಜೆ ನುವತ ಅಸರುಗದ ವಾಹಕೆಯುನ್ನಮ ದಿವೆಹಿ ಎಫ್ಎಂಗೆ ಸೋಷಲ್ ಮೀಡಿಯಾಯ ಡಿಎಂ ಮೆದುವೆರಿಕೊ ನುವತ ಪಿಎಸ್ಎಂ ಎಯಾ ಅದಿ ವಾಟ್ಸಪ್ಪು ಹತೆ ತಿನೆಂಗೆಕೆಂಗ್.

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേക്കണി നോദിയായിക്ക് മികാജ് ദിവേ എഫ്എം.
0: എന്നവൈ ഏകമകു ആ അടെ ആ ബീറ്റിംഗ്.

0: Game on!
1: ലുദീക്കെ മെഗഹേർട്സ് ദിവേസോ മികടി ഓർമ്മ കുറിയകെന്ത ഗെയിം ഓൺ മീ ഹഫ്താകെ ഷോ ഗനാ ഷോ കൊടുക്കോ ഇനാം ക്യാരി കൊള്ളാണ് എങ്കെ ദേക്ക വറു മച്ചങ്ങരമ ക്യാരി വാണിന എങ്കെ നങ്ങളതോ കോച്ച് ഇക്ക ഇങ്ങെ തമി
2: യാമ ഇക്ക ഗദക സ്നേഹ കോച്ച്
1: നേങ്കെ മിഹാർ മീ കോച്ച് ഇക്ക മെ നേ ഗുണസ് ഷഹുവൻ ഹമ ഗാമുസ് യഗീനുമസ് പുണങ്ങെങ്കെ നാഷിവ കി ഷറഫ് കി ഫാൻ നക്ക നങ്ങള വറു ബോർഡ് ഫാൻ നാഷിവ മെ ഫുറതമ വറു ഗയാവഗെ ഷറഫ് കി മിഹാ ഹിസാബൻ ഐവസ് മെ നുവട്ട ബലാ ഫുറി നങ്ങളതോ
2: എന്നെ വൃത്തം ബെലൂണി നീന
1: നീന ഏസാമും ഫിഷ് ഗെയിം ഫാൻ
2: ഫാൻ
1: ഓക്കേ എമി മിഹാർ മോളേനി നാഷിയുതി ബുണാഹ വരുകത ഫാൻ നെത്തോ ബലാലം നോളി ഷറഫ ബേ സ്വാൽതക്കെ കുറാൻ
2: നങ്ങളോ
3: തി ഫാൻ നെത്ത തി ഫാൻ നെത്ത
1: ദിഹ സുവാ കുറാണ ഇഖ്തിയാരി ജവാബ് ഷഹു ദേന എഹമ എ ജവാബ് തക ഇകിഗ മീ മിഗ മീ നോണ്ണ ടൈം ലിമിറ്റ് നാഷു ഹം ഹമ ജൈല ജവാബ് ദേ
2: എമേ വരൻ ഈസി വി
1: ഈസി വി ദോ ഓക്കേ ഫുർതമ സുവാ തയ്യാർ
2: തയ്യാർ
1: ഷറഫ് അബ്ദുള്ള ഉഫം വെ ഫമണി ദിവേ രാജ്യകെ കോൺ രാഷക
2: മീദു
1: കോൺ അതോ
2: രാമീദു
1: ജവാബ് രംഗളു വര ബരാബർ ഷറഫ് അബ്ദുള്ള ഗെ മെ ഫുർതമ ഡെബ്യൂ മസകത കി ഇലിയാസ് വഹീദ് കെ കോൺ ഉഫെദ്ദു മെ വെബ് സീരീസ് മസ്ലൂം film neena web series birwar wahaka
2: mazloom
1: yage
2: yage
1: jawab rangal series is belinte sharaf ke
2: belifon
1: nine okay sharaf m furtam assign ko lead film neena ya vikam ga vina mai cinema yang aun last week kon sabab ka hore neena nuku inga haru itur film e ves nuku
2: covid jayegena
1: covid jayegenne
2: covid ge kantaka
1: me ഡിജിറ്റൽ കോ റിലീസ് കൊറി ഡാർക്ക് റൈൻ എന്റർടൈൻമെന്റ് ഫിലിം ഹിന്ദു കോളിക ഷറഫ് കുളഫവണി കോൺ നവക്കിയ കാരക്ടറെ ഇഖ്തിയാരി ജവാബക്കി ഹംദു അസാൻ ഇമ്രാൻ കാളെ ഇഫാലെ ഓക്കെ ഇലിയാസ് വഹീദ് ഗെ ഹൊറോ ത്രില്ലർ സീരീസ് ബിർവരി വാഹകയ ഷറഫ് അദാകുരി ഖോങ് കാരക്ടർ ഗെ റോൾ ഇഹ്തിയാരി ജവാബ് തകക്കി ഐദിൻ സമീൻ അസാൻ
2: അസാൻ
1: നിമ്മാണി
2: നിമ്മാണി
1: ജവാബ് റംഗള ഷറഫ് വരം ഉഫാവാണ് ഇങ്ങ മിബ എക്കും അടുവാണ് ഷറഫ് അസാൻ ഇബ്രാഹിം ഉഫേദ് ദി ക്രൈം ത്രില്ലർ സീരീസ് മിറായ ഗ ഷറഫ് അദാകുരി കാരക്ടർ യക്കി ಕ್ಯಾರೆಕ್ಟರ್ಗೆ ಮುಹಿಮು ಬೇಣುಮಕ್ಕಿ ಕೊ ಬಣ್ಣುನಿಯ ಕುಳಫವಾ ಕ್ಯಾರೆಕ್ಟರ್ ಮೀ ಕುಡುಕೊ ಕಿಯಾಲು ದೇವಿ ಇಖ್ತಿಯಾರಿ ಜಾಬ್ ತಕಕ್ಕಿ ಬ್ಯಾಂಕ್ ಫೇರುಮೆ ಹುಟ್ಟುವು ಗೆಲ್ಲಿಫವಾ ಅಂಘೆನಕು ಹೋದು ಮರಾಲೆವಣು ಕುಡುಕುಜ್ಜೆಗೆ ಬದಲ್ ಹಿಫು
2: ಮರಾಲೆವಣು ಕುಡುಕುಜ್ಜೆಗೆ ಬದಲ್
1: ಯಾಗೆ
2: ಯಾಗೆ
1: ಜವಾಬು ರಂಗಳು ಶರಫ್ ಅಬ್ದುಲ್ಲಾ ಫಿಲ್ಮಿ ದಾಯರ ನುಕುತುಮ್ಗ ಕೂರಿ ಮಸೆಕ್ಕೆ ಕುರಿ ಟಿವಿ ಚಾನೆಲ್ ಲಕ್ಕಿ ಕೊಬ್ಬ ಜವಾಬು ರಂಗಳು ഡാർക്ക് റെയിൻ ക്രോണിക്കൽസ് കെ അസ്സലാമു അലൈക്കും സെഗ്മെന്റ് ക ഷറഫായ കുതെം ഫെനിഗെന്തി കോം ഫണ്ണാണെ റെക്സ് ഫുബു സുനി
2: റെക്സ്
1: എഗോത നിമ്മാണി
2: നിമ്മാണി
1: വരർ റംഗൾ അലിഫ മി ഫിലിമു ക ഷറഫ് കുളഫവണി കോം കാരക്ടർ ഗെ റോൾ ഇഹ്തിയാരി ജവാബ് തക കി ഡേവിഡ് റാഡോ സെമ്യുൽ
2: റാഡോ
1: റാഡോ ಎಗೋತ ನಿಮ್ಮಾಣಿ
2: ನಿಮ್ಮಾಣಿ
1: ಶರಫ್ ಆದ ಉಫಾವಾಣೆ ಹೆಂಗೆ ಜವಾಬು ರಂಗಳು ಕೊಬ ನಿಮುಣಿಯ ಮಿ ಬೆ
2: ಆದಾವ ಅದೆ ನಿಮ್ಮ
1: ಅದೇ ಅದೇ ಸ್ವಾ ಕೊಲ್ಲ
2: ಅದೇ ಕೊಲ್ಲ ಬೇಸುವ ಶರಫ್ ಹಿಂದೆಗೆ ಕೊಲ್ಲಣಿ ಗಾಗದ
1: ಏನು ಏನು ನೀನಾ ಮಿ ಫಿಲ್ಮ್ ಗ ಶರಫ್ ಆಯ್ ಕು ಲೀಡ್ ಆಕ್ಟ್ರೆಸ್ ಗ ರೋಲ್ ಉಂ ಫೆನ್ನ ನಿ ಕೊಂ ಫಣ್ಣಾಣೆ ಆ ಮರಿಯ ಮಾಜಿಫಾ ಅಮ್ನತ್ ರಶ್ಫಾ ಆಶಾ ನುಜುಹತ್ ಶುವೆ
2: ನುಜುಹತ್ ಶುವೆ
1: ಜವಾಬು ರಂಗಳು ಕಂಬಳಿ ಮಿ ಫಿಲ್ಮ್ ಗ ಶರಫ್ ಅದಾ ಕೊಫವಣಿ ಕೊಂ ಕ್ಯಾರೆಕ್ಟರ್ ರಾಡೋ ಇಶಾನ್ ಇಮ್ಮ
2: ಇಮ್ಮ
1: ಇಮ್ಮ ಜವಾಬ್ ರಂಗಳು ಕ್ಯಾನ್ಸರ್ ಬಲ್ ಜೀಫವ ಮೀ ಹೆಗ್ಗೆ ರೋಲ್ ಎಮ್ ಎಫ್ ಶರಫ್ ಕುಳಿಫವಣಿ ಕೊಂ ಫಿಲ್ಮ್ ಎಗ್ಗ ಬರಬರ ನಿಯಮ ಹಿತದ ಶಹು ಅವ್ವಸ್ ನೇಗೆ ಮೌಲು ಮತ್ತೆ
2: ಅದೇ ಸಿಂಗೇನ್ ಶಹು
1: ನೇಗೆ ಬ್ಯಾರ ಮೌಲು ಮತ್ತೆ ಶಹು ಆ ಶರಫ್ ಅದಿ ಮಾವಿ ಕೊಂಗಾರಕ
2: ಏನ್ ನೇಗೆ
1: 2015 ಶರಫ್ ಸಪೋರ್ಟ್
2: ಅಸ ಯೂಪಗೆ ಚಿಮ್ಮಿಗೆ ನಂಬೆಲೆ ನಿಂಗೆ ಎದೆಂ ಏಗೆ ಫಹುಂ ಆಮಿ ಉಂತೆರೆ ಮ ಶರಫ್ ವರ ಮೋಳು ಅಸ
1: ಏಕೀವೆ
2: ಕುಳೆ ಕೊಮ್ಮೆ ಕ್ಯಾರೆಕ್ಟರ್ ವಿಸ್ ಬಲಾದಾರ ಹೆಣ್ಣುವೆ ಮುನಿ ಫೇ ಯಾ ಫೇಕ್ ಹೆಣ್ಣುವನೆ ವರ ರಿಯಲ್ ಲಿಕ್ಟು ಹಮ ಹೆಮೆ
1: ಹೆಮೆ ಕಮದೆ
2: ಆ ದೆಂ ಗಿನ ಮಿ ಉಂಗೆ ಕೊಮ್ಮೆ ಅನೆಂಗೆ ಜಜ್ ಕೊರಣಿ ಕಿಹಣು ಮೆ ಕಮ್ಮು ಸಮ ಬಲಾಯರು ಯಾ ರಿಯಲ್ ಹೆಣ್ಣು ಅಸಲು ಮ ಫಹುಂ ಬೇದಿ ಜನ್ನತ್ ಗವೆ ಸಮ ಮುಳಿ ಫಿಲ್ಮ್ ನಿಮೆಂದೆಂ ಮೆ ಕ್ಯಾರೆಕ್ಟರ್ ವರ ರೀತಿ ಹಮ ಹೆಗೆ ಮುಳುಂಗುವೆ
1: ದೆನ್ ಎಮ್ಮೆ ಅವ ಶರಫ್ ಮಿಸಾಲ್ ಮೀ ನಾಶಿಯು ಶರಫ್ ಕೊಂ ಕ್ಯಾರೆಕ್ಟೇ ಕೊಂ ಫೆನ್ ನಂಬೇನು ನೋಡಿ ಕೊಂ ಜೋನ್ ರೇ ಕೊಂ ಫೆನ್ ನಂಬೇನು ಮಣಿ
2: ನೀ ಯಾರು ನೀ ಕೊಂಡ ಮುಳೆ ಫಿಲ್ಮ್ ಕೀ ಕಣ್ಣೆ
1: ಓಕೆ ಎಮ್ಮೆ ಮೆಂಗ ಅಣಕ ಸರ್ ಮೆಂಗ ಮೀ ಶರಫ್ಗೆ ಲವೇ ಇದ್ದೆ ಅಣಕ ಸಿವ್ವಾಲ್ದೇನಿ ಹೊಂತೇರಿನ ಎವಿಸ್ ಮೆ ಕಾಸಕೊಲ್ಲ ಮೇಣತ ಹಮ ಗ್ಯಾಮಸ್ ನಾಶಿ ಅವರ ಕಮುದಾಣೆ ಲವೇ ಚಹಾಲ್ದೆ ಮೇಳೆ
2: ಎಮ್ ವಿ ಮಾ ದೆಂ ಹಮ
1: ಅಡೋಹಾ ಹಿವಾ ಹುರಿಯಾ ಎಮ್ಮೆ ನಾಶಿಗೆ ಫರಾತು ಶಾಹುವದ

0: ദിവേഹി FM, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.